ഈ രാത്രി ഇതിനും മതില്ലാതെ മഹാജന സമ്പത്ത്, ഗോവിസെത്ത്, മെഗാപവ്, ധനനിധാന, ഹന്ദഹാന്, അത് സമ്പത്ത്, ജയലുത്തരെ സഹ ശുഭദിവസം ലുത്തരെ അത്ര കാരണം മേ വിലാവ് വാസനാവ് ഉദാവിലാതെ കില ബലാണ് ഉന്തമ്മ വിലാവ് മുക്കത് ഈ രാത്രി ബലാണ് നുഹക്കിണുവായ വാസന വന്ത്യൻ വില ഇന്ന് പുളുവാൻ മഹാജന സമ്പത്ത് ഹൈദാസ് ദിസിയ ഹെത്ത ദിവന വാരീതി ജയ അക്ഷരയ ജയഗ്രഹായ അക്ഷരയ ബഡ്വത്തുനെ അങ്ക ഹത്ത് ബിന്ദുവ് ദെക്ക് ഹത്ത് മഹാജന സമ്പത്ത് ഹൈദാസ് ദിസിയ ഹെത്ത ദിവന വാരീതി ജയ അക്ഷരയ അങ്ക ഹത്തറ് അങ്ക ഹത്ത് അങ്ക ബിന്ദുവ് ദെക്ക് ഹത്ത് ഹത്ത് ജയഗ്രഹായ അങ്ക സതാനേ സതാനുനെ ഗോവിസെത്ത് ഹരദാസ് പൻസിയ ദാഹത്തറുന വാരീതി സി അക്ഷരയ ജയഗ്രഹാനേക്കലെ അങ്ക അട്ട് അങ്ക ദാഹത്ത് അങ്ക വിസിയേക്ക് സഹ അങ്ക ഹെത്ത പഹായി ഒബിട്ട വാസന ഉദാക്കലെ ഗോവിസെത്ത് ഹരദാസ് പൻസിയ ദാഹത്തറുന വാരീതി സി അക്ഷരയ അങ്ക അട്ട് അങ്ക ദാഹത്ത് വിസിയേക്ക് സഹ അങ്ക ഹെത്ത പഹ മെഗപവൽ ഉത്തരയ്യ ദിദാസായി വിസിവന വാരീതി ജി അക്ഷര ജയഗ്രഹാനേക്കല അങ്ക പഹ സൂപിരി അങ്ക്യം ബാവട്ട് പത്തുനെ അങ്ക വിസിനാമേ അങ്ക തിസ് പഹ അങ്ക പണസത്തർ സഹ അങ്ക ഹെട്ടാത്തായി വാസനവന്ത അങ്കളിസ് അതുനാകത്തെ ദിദാസായി വിസിവന വാരേ മെഗാപവൽ ഉത്തരയ്യ ജി അക്ഷര അങ്ക പഹ സൂപിരി അങ്ക് അങ്ക വിസിനാമേ അങ്ക തിസ് പഹ അങ്ക പണസത്തർ സഹ അങ്ക ഹെട്ടാത്ത് ഒബിട്ട് വാസനാവുതാക്കലെ ധനനിധാന അത്ര കണ്ണ് ദിദാസ് തുൻസിയ ദേവന വാരേത് കില ബലാണ് സിഡ് അക്ഷരയ ജയഗ്രഹായ അക്ഷരയ ബാവട്ട് പത്തുന അങ്ക ദാഹത്തുന് അങ്ക തീയ തീസ് എക്ക് സഹ ഹെട്ടപഹ വാസന വന്താങ്കളി സാധുനാകത്തെ ദിദാസ് തുൻസിയ ദിവണ വാരീതി ധനനിധാന സിഡ് അക്ഷര ജയഗ്രഹായി അക്ഷരയുണു അങ്ക ദാഹത്തുന് അങ്ക തീയ അങ്ക തീസ് എക്ക് സഹ അങ്ക ഹെട്ടപഹ വാസന വന്താങ്ക സതാനേ സതാനുണേ ഹന്ദഹാന ഇദ്ദാസ് പൻസി അസൂ എക്കുന്ന വാരീതി സിംഗ ലക്നിയായി ജയഗ്രഹായി ലക്നി ബാവട്ട് പത്തുവാന്നി അങ്ക അട്ട് അങ്ക തീസ് നമേ അങ്ക ഹത്തലിസ് എക്ക് സഹ അങ്ക പണഹ വാസനവന്ത അങ്കളിസ് അതുനാകത്തെ ഇദ്ദസ് പൻസി അസൂ എക്കുന്ന വാറേ ഹന്ദഹാന് സിംഗ ലക്നി ജയഗ്രഹായി ലക്നി ബാവട്ട് പത്തുന അങ്ക അട്ട് അങ്ക തീസ് നമേ അങ്ക ഹത്തലിസ് എക്ക് സഹ അങ്ക പണഹായി വാസനവന്ത അങ്കളിസ് അതുനാകത്തെ മേക്ക് എന്ന സൂദനം വെണ്ണി അത് സമ്പത്ത് പിലിമന്നവ് അട്ടസി ഹത്തലി സത്വന വാരീതി ഹത ഹത്ത് ദിക്ക ഹത്ത ഹത്ത് ബിന്ദു ദിക്ക ഹത്ത ഹത്ത് ജയ അക്ഷരയെ റട്ടാവ് ബാവട്ട് പത്തുണേ അട്ടസി ഹത്തലി സത്വന വാരേ അത് സമ്പത്ത് ഹത്ത ഹത്ത് ദിക്ക ഹത്ത ഹത്ത് ബിന്ദു ദിക്ക ഹത്ത ഹത്ത് ജയ അക്ഷരയെ ജയഗ്രഹിലിസ് സട്ടാണുണേ ജയലുത്തരയി പൻസി ഹത്തലിസ്വന വാരീതി എച്ച് അക്ഷരയെ അങ്ക തുന് അങ്ക ഹത്തറ് അങ്ക ബിന്ദു സഹ അങ്ക ഹയായി ഒബട്ട് വാസനാവുദാക്കലെ പൻസി ഹത്തലിസ്വന വാരെ ജയലുത്തരയി എച്ച് അക്ഷരയെ അങ്ക തുന് അങ്ക ഹത്തറ് അങ്ക ബിന്ദു സഹ അങ്ക ഹയ വാസനവന്ത അങ്കളിസ് അതുനാകത്ത ശുഭദവസ ക്ലുത്തരയെ തുൻസിയ അസു അട്ടവണ വാരീതി മീന ലക്നിയായി ജയഗ്രഹായി ലക്നി ബാവട്ട് പത്തോണ്ണി അങ്ക ദഹാട്ട് വിസിയാത്തറ് ഹെട്ടഹത്ത് അങ്ക സഠാനി സഠാനുണ പ്രവർദ്ധന അങ്കിയ വിധിയേറ്റ് തിസ്സഹയായി അസു ഹയ ഹതുനാകത്തി തുൻസി അസു ഒട്ടവണ വാറിയ മീന ലക്നിയ ശുഭദവസ ക്ലുത്തരായി ലക്നി ബാവട്ട് പത്തുന അങ്ക ദഹാട്ട് അങ്ക വിസിയാത്തറ് അങ്ക ഹെട്ടഹത്ത് വാസനവന്ത അങ്ക വിധി തിസ്സഹയായി അസു ഹയ പ്രവർദ്ധന അങ്കിയ ഉണ ശുഭദവസ ജയലുത്തരായി അത് സമ്പത്ത് ഹന്ദഹാന് ധനനിധാന് മെഗാപവ് ഗോവിസെത്ത് മഹാജന സമ്പത്ത് ഈ രാത്രി ഇക്കന്നെ ഹത്തുനിത രാത്രി ദിനും മതില്ലാതെ ലുത്തരയെ പറ്റി പല ഒന്നോയ വിധിയേറ്റ് അരങ്ങനാപ്പും വിലാവ് ദേശന ഹായായി വിനാടി തിസ്പായ്.

വന്ദന ഗാര് ഗെട്ടും ജാതി കാരക്ഷാവട്ട് തർജന കീർത്തമായ വിപക്ഷ നായക സജിത് പ്രേംദാസ് മാത്തേക്കാൻ വന്ദന ഗാര മത്തുവേത്തി ഗെട്ടും ജാതി കാരക്ഷാവട്ട് ബലപത്തൽ തർജന ബാബ് വിപക്ഷ നായക സജിത് പ്രേംദാസ് മാത്തെ പാർലമെന്റ് ദീർഘ വിസ്തരയാക്ക് ലങ്കാദ്വീപ് വാർത്താക്കല്ലോ സുപിരി കാറിയക്കിന്നവിത് അകവിനുസുരുകിയ പോലീസ് പത്തിക്ക് നിലനിവാസ വീഡിയോ കല്ല കുളമ്പാത്ത് കുറുന്തുവത്ത് വിജയരാമാവത്തെ പീറ്റി അകവിനുസുരു വരെയാകി നിലവൻ നിവസഹ പോലീസ് പത്തി വരെയാകി നില നിവസ അവട്ടെ മാർഗിയ വീഡിയോ കത്തക്കല പുത്കലിയക്കു പെരേതാ രാത്രി അത്തരംകുട്ട് കത്മാവ് കുറുന്തുവത്ത് പോലീസിയെ സദാൻ കന്നോ സെക്കറു വീഡിയോ കത്ത കിരീമട്ട് യഥാക ജംഗമ ദുരക്കത്തിനേത് പോലീസ് ബാറേട്ട് അരകണത്തിയനോ അതേ സെവരിതി സെക്കറു അലുബോമുള്ള അറുഗൊട് ന്യൂഡാവ് പാറ പതിഞ്ച് കറുവെക്ക് വിദ്യർത്ഥമായി അതുനാകിനെ കുറുന്തുവത്ത് പോലീസിയായി പരീക്ഷണ പവത്വാൻ പേരാധനീയ വിശ്വവിദ്യാലയ സിയലു അധ്യയന കട്ടയത്തു ലബന സമുദായ നവത്ത് ആരംഭിക്കുന്ന ബാബ് വിശ്വവിദ്യാലയ ഉപകുലപതി മഹാചാര്യ ടെറൻസ് മധുജിത് മഹത്യ സദാഹൻ കല സഞ്ചാരക വീസാവലി ലങ്കാവട്ട് പെമിന് മെയ് രതിസിരിമീൻ രക്യാക്കിരിമി ചോദനാവട്ട് വർദ്ധ പിലികത് ചീന ജാതിക്ക് അണു ഹത്തരക്കൂട്ട് കൊളംബ് അതിരേക്ക് മജിസ്ട്രാത് നുവൻ കൌശല്യ മഹത്ത റുപ്യ ലക്ഷ ഹെത്തവക്ക് ദഡ് ഇ എ നിയമക്കല്ല തീയനോ ചീന ജാതിക്ക് റുപ്യൽ ഹെത്ത പന്താ ബാഗിൻ ചീന ജാതിക്ക് അണു ഹത്തരദിനാട്ട് റുപ്യാൽ ഹെത്ത ലക്ഷ പണസ് ദാഹാക് മെലിസ് നിയമക്കറല തീയൻ വെലാവ് ഉദ്ദേശന ഹയായി വിനാടി പണസ് ഹത്തായി Around the world. ലോക പ്രവൃത്തി പിൻവന്നവ് അവധാനയെ യമുക്കറാദി തായ്ലാന്ത് പാസൽ ശിശുവിക്കുകയെ വെടിപ്രഹാരക്കിൻ ഗുരുവറിയാക് മറൂട്ട് തായ്ലാന്തേ പാസലക്ക് ഈ എ സിദൂന് വെടിത്തബീമക്കിൻ ഗുരുവറിയാക് ജീവിതാക്ഷയുടെ പത്തിലാത്തിനോ സിസുൻ സ്യൂദിനുക്കു തുവൽ ലഭൂഭവത്തമായി വാർത്താവിനെ വെടിത്തബീമ സിദൂനെ ബാങ്കോക്ക് നഗരട്ട് ആസന്ന് നൊത്തബൂരി പ്രദേശയെ ഡെബ്സിറീൻ നൊത്തബൂരി പാസലേതി തുവൽ ലബു സിസുൻ കഠിനമിൻ റോൾ ഗതക്കല്ല തീയനോ ഐ തിങ്ക് കോമുണത് ഗുരുവറിയ മിയകിയില്ല തീയൻ ഡെൻമാർക്കെ ഇസബെല കുമറിയട്ട് അമുദ പൂണുവ് ഡെൻമാർക്കെ ദഹന മഹവരതി ഇസബെല കുമറിയെ മാസ ഇക്കുലാക പൂർണ്ണ അമുദ സേവയെ സദാ ഇക്കുണുബാവ് ഇരട്ട മാധ്യ വാർത്താക്കുന്നു ഡെൻമാർക്ക് രജപൗലുവിൻ പൂർണ്ണ അമുദ പൂണുകട്ടേക്കു പലമു കാന്താവ് ഇസബെല കുമറിയെ കീലത്തമായി സദാൻവേൻ ബംഗ്ലാദേശയുടെ സറംപ് ദേശപാലന അഭിയോഗ ഹമുവേ ആർത്തിക അർബുദ രസക്കിൻ ബെട്ടക്കാണ് ബംഗ്ലാദേശയെ സറംപ് വസംഗത തത്വയെ വ്യാപ്തവിമീൻ ഇരട്ട മാധ്യ ഈ വാർത്താക്കല റട്ടപുറ പേത്തിന് മേമ സറംപ് വസംഗത്തെ ഹേതുവേൻ പീഡാവട്ട് പൗൾവലട്ട് എല്ലവില്ലാത്തതിന് ആർത്തിക ബലപ്യാമിത ദഡി ഭവത് പൗൾ ദഹായക്കിൻ നമയക്കെട്ട് പ്രതികാർ വീത അഭ്യവാഗനീപിട്ട് നയഗനീപിട്ട് സിധുവില്ലാത്തതിന് ഭവത് വാർത്താക്കല ക്രീഡാവട്ട് അവധാന യമുക്കറദ്ദി ചായരൂപ സഹിത വാർത്താക്കണം വസരെ വിശിഷ്ടതമ ക്രീഡയ്ക്ക് അപ്പത്തും വസരെ വിശിഷ്ടതമ ക്രീഡിക്കാവ് ചമറി വസര ദിദാസ് വിസിപാ സന്ദാവു ശ്രീലങ്ക ക്രിക്കറ്റ് സമ്മാന പ്രധാനോത്സവേദി വസരെ ദക്ഷതമ ക്രീഡയ്ക്ക വഷേൻ പെത്തും നിസ്സംഗ സമ്മാന ദിനാകത്ത വസരെ ദക്ഷതമ ക്രിക്കറ്റ് ക്രീഡിക്കാവലിസിൻ കാന്ത കണ്ണാമി നായിക ചമറി അത്തപത്തു സമ്മാന ദിനാകത്തെ ശ്രീലങ്കയെ ക്രിക്കറ്റ് ക്രീഡാ വെടിവെൻകല് അമില മേവർ അഗയമീൻ ഹിറ്റപ്പു ശ്രീലങ്ക നായകൻ ദെദിനുകോണ് മൈക്കൽ തിസേര ഐക്യൻ ഇദ്ദാ സമസ്യ ഹെട്ടാത്തറിന്ന് ഇദ്ദാ സമസ്യ ഹെത്ത പഹകാലയത്തുള് ഏവഗേമ് അനൂറ തെന്നുകോൺ ഇദ്ദേഹത്തെ ഹെത്ത പയേസിട്ട് ഇദ്ദാ സമസ്യ ഹെത്ത നമേതാക്കുക ഉത്തമ സേവ സമ്മാന് പ്രധാനേക്കല്ല തീയൻ സത്യാഗ് പത്തറുവല വിസ്തൃണിമാക്കലാണ് തോറാകാൻ പങ്കജ് രവീന്ദ്രക്ക് സർദം കാട്ടൂണ് ഗമുനു മെട്രോ ബസ്സുകളിട്ട് വലിയ കെമത്തി നയവാകി ഏനാം കെമത്തി നിൽപാട്ട് ബസ്സുകളിട്ടത് പങ്കജ് രവീന്ദ്രക്ക് സർദം കാട്ടൂണ് സമകിൻ സത്യാഗ് പത്തറുവല വിസ്തൃണിമാക്കൻ മമ നളിൻ വിരാജ് വാസനാവന്ത് സുന്ദര സത്യാന്തയാണ്

0: ദശമപഹ 99.7 ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: വിലാവ് പ്രവർണവയായി
2: വിലാവ് ഉപവേത കിന ആവേ
3: വാർത്താ പിന വാർത്താ തമന കോടി അട്ടെ NLV ധനനിധാനയ ലുത്രയിൻ പ്രതി സംവർദ്ധനേട്ട് തെവന്ത ശക്തിയക് പെമിൻ ഉപ ദിനവാ റട്ട തിരുവത ധനനിധാന

0: అసంతి.
1: ఈ గమనం ఏదైనా బ్యాక్గ్రౌండ్ సెల్లం కుత్తవాగలదా అయ్యా? బ్యాక్గ్రౌండ్ ఇప్ప రాట్ నిందే అన్న తిరు నే
2: അധ്യക്ഷനെയ
0: ശ്യാം ജയരത്ന
2: ചൂട്ടി മാമ അപ്പേ അമ്മട്ട് ഹമേക്ക് മറന്ന ഹബൈ അപ്പേ താത്തക്ക് വെഡേ അമ്മട്ട് കേക്കാനക്ക് എത്തുകൂട്ട അപ്പിട്ട് ഹരി ഭയ
0: സതി അക രാത്രി അടട്ട് ഐ ടി ഇൻ പലണ്ട് അസന്ധിമിതാ.